നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ, കുടുംബ കാര്യങ്ങൾ, ഊഴിയ കാര്യങ്ങൾ, സഭയ്ക്കാര്യങ്ങൾ ഒവ്വൊന്നിലും കത്തിക്കാമേ. കൂടെ ഇരുന്ന് ആശീർവദിച്ച് വഴിനടത്തുവാറാകെ കത്തിക്കേ. കാര്യത്തിൽ ഞങ്ങളെയും കുടുംബത്താരെയും ഒപ്പിക്കുറോം, കണവനാരെയും ഒപ്പിക്കുറോം, പിള്ളേകൾ ഇരുവരെയും ഒപ്പിക്കുറോം കത്തിക്കാം.